0: ഫാൻസ് കണ്ണൈന തമ്പ്രോ
1: ശ്രീലാങ്കിക ഇഹലമ പ്രമിതിയുടെ സഹ ജാത്യാന്തര തത്വന്റെ അനുകൂല വനപദവു ഗിമി ഫ്രക്കഫറങ്ങി ജാതിക സുരക്ഷിത ഘടനയ കലനി ഫയർ ഷീൽഡ് പേർപ്പിൾ ഫയർ ദാൻ വിലന്ത പോലെ
2: എഫ് എം അനുപഹ അനു ഹതറായി ദശമ അറ്റ നെറ്റ് എഫ് എം ദിവൈന പുറ

ഗുഡ് മോർണിംഗ് സൂപ്പർ ഉദയസനാഹുവേവ വിലാവുദേ ദഹായായി വിനാടി ദഹായായി അത് സെപ്റ്റംബർ മാസി ഹത്രവിനിത സുന്ദര സിക്കുറാദ ദവസ് ഇതി മേ സിക്കുറാദ ദവസേ നെതെഫിം ദേദുനു മാവതേ വരടിക പടങ്കാർന തമൈ അപി ഹദന്നേ മേ വരടിക പടങ്കാർന ഹദന്ന കോട്ടമ അത് സിക്കുറാദ കിവ ഗമമ്മ അപിട മതക് വെന ദേ തമൈ അണി വാർയമ നെതെഫിം ഡിജെ നൈറ്റ് എക എത്തെഫെം ഡി ജെ നൈറ്റ് എക്ക അതറയാട്ട തീയണവാ കീന മത കിരീമ കരുണവാ അത് ത്രികുണാമലയ ദിസ്ത്രിക്കത്തേക്ക് വൗണിയാവ ദിസ്ത്രിക്കതമായി പലവണി വട്ടയെ അവസാന ദിസ്ത്രിക്ക ദേക വിധിയട്ട മുഹുണട മുഹുണ ഘട്ടയുന്ന സൂദാനം എന്തിയെന്നെ മേസി കുറാതെയും പസ് ഇസ്സറഹട്ട തവ തവത് ബാറ്റലിലേക്ക് തീവ്ര വേണോ നമുക്ക് ദേവണി വട്ടേ തറങ്ങ കട്ടയുതു തമായി ആരംഭ വേണ്ടി ഇതിങ് ഹേമ സതുടേൻ പടങ്കാന്ന പുളുവാൻ ദവസക തമായി മൂഡേക്ക ചിൽ കരണ ഹാപ്പി പില്ലേക്ക് വാട സുപുറുദു നെതെഫെം ദേദുനുമാവത് അപ്പി പടങ്കാന്ന സൂദാനം വേണ്ടി നെതെഫെം ദേദുനുമാവത് പടങ്കാന്ന കോട്ടമ മതാ കരണ തീയെന്ന് ഇതിങ് ഓകൊള്ളാണ്ട് അകുറു വെക്ക വചന ഗലപല സതിയ ഗാനെ മുതലിൻ തേകി ദിനാകാനുവാട്ട അവസ്ഥാവ ലബാദിന് അകുറെൻ അകുറ് തരംഗ വടയ പിലിബന്ധവ് അകുറെൻ അകുറ തരംഗ വടയെ തവമാത് അപിട പഹുകിയ സന്തുത കഥാ കരള അഭിയോഗ കറപ്പു കിരിബത് ഗൊട ഇതാ കഥാ കറപ്പു സത്മാനിട്ട അഭിയോഗ്യ കരണ താമ കാട്ടവത് ഹക്കി അവല പിലനേ താമത് അറ വചന ഹെട്ട തുണേ അഭിയോഗയ ഏ വിധിഹട്ടമ തീയണവാ കിയണ മതക്കിരെ മൊയാട കരണോണി ഏക ഹിന്ദാ പുള്ളുവൻ തരം ഒകുള്ളണ്ട് മേ പെത്ര കോൾ കരണ പുലോ വചന ഹെട്ട തുണായി നിവേ എത്ര വചന ഹെട്ട ഹതറായി ഒന്ന് ഹർഗിട്ടം ഗാന ബലാകന കെവ ഒയാളുടെ പുലുവൻ വചന ഹെത്ത ഹത്തറക്കട വടാ വെടി പ്രമാണയാ കിയാന്ന് മേ പെത്ര കോൾ ലേക്ക ഗന്ന് മൊക്കത് റുപ്യൽ പന്താഹക് മേ സത്തി ഒയാ വെണുവേം ലെൻ കല്ല തീനോ ഏക താമ അതേരിയാകന ഇന്ന അപേ സത്മാനി കോൾ എക്കാ ഗാന്ന ബിന്ദുവായി എക്കായി എക്കായി ദേക്കായി പണസ് പഹായി തിസ്തുനായി ഹെട്ടതുനട്ട് വാട്സാപ്പ് മെസ്സേജ് എക്കാ ഗാന്ന ബിന്ദുവായി ഹത്സിയെ കൊലഹായി അണൂപഹായി അണൂപഹായി അണൂപഹട്ട് മങ്ങത ഹലതീന്ന് പൊടി ജോളി പ്രശ്നയാക്കി തിങ് ഈ പ്രശ്നത്തെ ഉത്തരയാതെന്ന് ഒയാടെ അണ്ണ പുലുവാൻ നെത്ത് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് എക്കട്ട് വെടി വെടി എന്ന് ഉത്തരേ കമന്റ് കറണ അത്രയോ ആകെ നമ ഗമ കണ്ടാക്ട് നമ്പർ കമന്റ് കറന്ന് ഗെയിം എക്കടെ കിണക്കുക ഈ പത്തേം സംബന്ധ കറക്കാന്നാ മൻസൂദാണ് മിന്നിന്നു സിന്ധുവുടെ അന്ന കളിങ് ആട മതക്കറണോണി തവത് സുവിശേഷി കാരണാവാക് തീയണവാ മേ അവില്ല തീയെന്നെ സെപ്റ്റംബർ മാസ സെപ്റ്റംബർ മാസയായിട്ട് തവ മാസയൊക്കെ തവ വിധിയൊക്കെ നമക്കിയണോ ഇതമായി സാഹിത്യ മാസയ ഇതിൻ സെപ്റ്റംബർ മാസയ സാഹിത്യ മാസയ ക്യൂവ ഗമങ് അപ്പിട്ട് മതാക്ക് വേണ്ണി പൊത്വലട ആദരേകരണ അപ്പി ഹെമോട്ടമ മതാക്ക് വേണ്ണി കൊളംബ തിയണ ജാത്യാന്തര പൊത്രദർശന മങ്ങി തന്നെ ലങ്കാവ് ഇന്ന കട്ടിയട്ട് പൊത്വലട ആദരേകരണ കട്ടിയട്ട് അണിവാര്യമ നൊഗിഹിന്മ ബെറി അവസ്ഥാവക്തമായി കൊളംബ ഭണ്ഡാരനായക അനുസ്മരണ സമന്ത്രണ ശാലാവി പെവത്വന് മെ ജാത്യാന്തര പൊത്രദർശനയൊക്കെ ഇളകിയാണ് അമ്മ ഭാഷാവക്കിമ്മ ലോകെ വടയമ്മ തിയണ പൊട്ടിക എത്തനട്ട എനവാ ഇതിങ്ങ ഡിസ്കൗണ്ട് ഒക്കെ പൊത്ഗന്ന് ഇസ്കോളിട്ട് അവശ്യകരണ ലിയന കിയണ പൊത് മടുമുട്ടുട്ടി കറകന്ന് ഒയ ഹെമ്മ വെടാക്മ കറകന്ന് മെയ് ഹമ്പവിന ഹൊന്തമ അവസ്ഥാവ തമായി ജാത്യാന്തര പൊത്രദർശനിയൊക്കെ ഇളകിയാർന്നെ ഇതിൻ നിവരത്ത് സംവിധാനയെ കരളത്തിനോ മേ വിസി ഹത്വേണി വതാവട്ട തമായി കൊളംബ ജാത്യാന്തര പൊത്രദർശനി സംവിധാനയെ കരളതിയെന്നെ ഹറിയട്ടമ കിവോ തിങ് സെപ്റ്റംബർ മാസി വിസി പസ്വനിത ഇതാങ് ഒക്ടോബർ മാസി ഹത്തറവനിത വിനക്കാൻ തമായി കൊളംബ ബി എം ഐ സി എച്ച് പരിശ്രയതി മേ വെടക്കട്ടയൊത്ത സിദ്ധവെന്നെ ഉദയൻ അമേന്ദാൻ റാൻ അമേ വിനക്കം മേ ഹെമ്മ ദവസക്കമ്മ വിവൃത്തയോ ആ വേണുവെൻ ഇതിങ് കിയവീ മേ മാസിയ വേണുവെൻ പൊതാ കറകാരന് ഹെമോട്ട് ആരാധന കരണു ആ മേ വെടക്കട്ടയുത്തേക്ക് സംബന്ധം വേണ്ടി മെവറാത്ത് നില റേഡിയോ വിധിയട്ട് കൊളംബ ജാത്യാന്തര പൊത്രദർശനിയ വെണുവേൻ മാധ്യ ശക്തിയ വില ഇന്നെ നെത്തെഫെം മാപി ഇതി നെത്തെഫെം മാപയെ കൊട്ടിയാക്ക് മെവറാത്ത് കൊളംബ ബി എം ഐ സി എച്ച് പരിശ്രയതി പൊത്രദർശന പരിശ്രയതി അനിവാര്യം ഇതിവേനോ ഐ തിങ്ക് എത്തണതി അപ്പയെ കട്ടിയവ ഹമ്പവേന്ന് കഥാകരണ അവസ്ഥാവ ഹമ്പവേനോ ഇതിങ് വെൺകർല തിയാകാണ് ദിവസം സെപ്റ്റംബർ മാസേ വിസി പസ്വനിത ഇതാങ് ഒക്ടോബർ ഹത്തറ വെണിത വിനക്കാൻ ദിവസത്തിനോ വെൺകർല തിയാകാണ് അഭിത്തി തിങ് ഇതാട്ട് ഹമ്പവില കഥാകരമ പൊത്തോറും സാഹിത്യ മാസേ വെനു എൻ പൊത്തക് തോറകണ്ണ വിലാവക് വെൺകറക റൈറ്റ് അഭി ദവല്ലേക്ക വെനക്കാങ്ങ ദിഗട്ട് ദേദുനു മാവത്ത ഹമു

ഡെത്ത് ന്യൂസ് ജനതാവ് വിശ്വാസകരണ സത്യ ബ്രേക്കിംഗ് ന്യൂസ് FM അനുപഹ FM അനു ഹതറായി ദശമാത ഡെത്ത് FM ദിവൈന പുറ

0: Kinder Hände war.
1: Sidevi Mama, Sidevi Mama. Hey, boy, Halle, come on, eh? Come on, Hari, Sidhu, what are you doing? Can I call you? What are you doing? They all did it. സെവനകൾ ആയുർവേദ ഔഷധ നിഷ്പാദന പുതുഗലിക സമാഗമ സെവനകളും മധുമേഹാരണി കാപ്സ്യൂളിലേക്കാണ് അന്നേ കട്ടിയത് തമായി തേ ദിയവടിയാവ കിയാന്നേ അത് കാല ഗത്തഹമ വയസ് ഭേദേക്കിൻ തുറവ ഓണ കനക്ട തിയന ദയാ ഗുഡാക് വെലാവട 10 ദിനക് ഗന്ന 10 ദിനക് ഗിൻ 9 ദിനക് ഗിൻ മഹുവത് കിയായി ദിയവടിയാവ കിയാ ബോറുദ മൻ കിയാന്നേ ഇതിങ് ഓയ ഹെമോട്ടമ സെവനഗല മധുമേഹാരണി കാപ്സ്യൂളിലേക്ക് വിശ്വാസയൻ യുതു പാവിച്ചി കരണ പോലാങ് ഏ വിത്രക് നമേ പ്രതീക്ഷാവ കസ് ഉൻ അംഗപത വേദനാവ തുരാൻ കരണ ദിവ്യമേ ഔഷധയ തമായി സെവനഗല മധുക കസ്സറ പനിയ കില കിയാന്നേ മധുക കസ്സറ പനിയ ഗെദര ഗെനല്ല തിയാ ഗന്ന ഓയ ഹിറ്റർപു ഗമ ലെഡ് അറങ്ങന ഗെദറട്ട് എന്ന ഹസ്ബൻഡ് ഇന്നവനെ അന്ന ആളട്ട് തമായി ദെന്ന മോണി സെവനകല മധുക കസ്സറ പനിയ പ്രതീക്ഷാവ കസ് ഉണങ്ക പത വേദനാവ തുറാൻ കരണ ദിവ്യമേ ഔഷധയ തമായി മേക്ക പെട്ടലി വെൾട്ട് ബൈ വെച്ച് കാലിവറായി സെവനകല ലിവർ ബൂസ്റ്റിംഗ് കാപ്സ്യൂളിലൊക്കെ അദ്ദേഹം സെവനകല ആയുർവേദ ഔഷധ നിഷ്പാദന പൊതുഗലിക്ക സമാഗമ നിഷ്പാദനയ വേണമാ കൊച്ചര കട്ടിട രസട്ട് കേമ ഹെതുവാത് മേ ലമായി മേ ഹതില ദിനതേ കണ്ണേനേ കിയല ഹെമ വെലേമ കിയന അമ്മട ഒരു കേമ അപ്രിയായി ബഡ പിപ്പനുമാ ബഡ കാക്കുമ ബഡ അജീർണ കിയന ലമൈൻറ്റ് ദെന്ന സിയട് സിയാക് സ്വാഭാവിക സെവനകള അസമോദകം ദാൻ ഗെതിര തിയെന്ന മോണി ഗെതിരക്ക് തിയെന്ന മോണി അസമോദകം ബോധലേ മുഖാദ് ദാന്നുവത് ഏതമായി സെവനകള അസമോദകം കിയല കിയാന്ന് ഇതിങ് അനിവാര്യമ ഗെതിരക്ക് ഗിനല തിയാകന്ന മോണി മേക്ക സിയട് സിയാക് സ്വാഭാവികായി ഇതിങ് മേ വിധിയുടെ കീമേക്കി നോക്കി നിഷ്പാദന ഗണനാവക് സെവനകല ആയുർവേദ ഔഷധ നിഷ്പാദന പുതുഗലിക സമാഗമേ കമൽ ബന്ധുല വീരപ്പെടുമ വൈദ്യുതമാൻകി അധീക്ഷണ അടുത്തേ നിഷ്പാദന എവ്വണവ അപ്പേ വെതകമ പെഴുമയഹത്തലി സ്വസരക അഭിമാനയ സെവനകല ആയുർവേദ ഔഷധ നിഷ്പാദന പുതുഗലിക സമാഗമ കഥാകരണ ബിന്ദു അഹത്തലി സതായി തീസക്കായി തീസ്തുനായി പാൻസി അഹത്തലിഹ ബിന്ദു അഹത്തലി സതായി തീസക്കായി തീസ്തുനായി പാൻസി അഹത്തലിഹ ഒയാഗെ അനാഗത എവലുമെങ് ഹൊന്ന ഇത്തിരി കിരീമക് കരണോണി ഇത്ര ദേവേല ഗിവാൽ വല അഹന ദേതമായി കിയാക്കറി ഇത്തരു കരഗാനലമായി കിയനക ഇതിങ് എവനുവെങ് ഒയാഗെ മുതലടത്ത് ഹൊന്ന ആരക്ഷാവക് ലബന ഒയാഗെ അനാഗത എവനുവെന് ഹൊന്ന പ്രതിലാഭാത് വിന്നിന്ന പുലുവാ ഹൊന്നമ ബാങ്കുവേ ഒയാഗെ ഇത്തിരി കിരീമ കരാന്ന ഇതിങ് മങ് ദാങ് ഒയാട് കിയാന്നേ ദിവനെ പ്രമുഖതമ രാജ്യ സംവർദ്ധന ബാങ്കു ആ ഡി ബി ബാങ്കുവെ അലുത്മ ഗിനുമ ആ ഡി ബി യൂത്ത് പ്ലസ് ഗിനുമ ഒയാടത് പുലുവാൻ ഒയാഗെ അനാഗത എവനുവെൻ ആരംഭ കരാന്ന് ദിവൈനെ പ്രമുഖതമ സഹ ദവന്തമ രാജ്യ സംവർദ്ധന ബാങ്കുവ തമായി ആ ഡി ബി ബാങ്കുവ കിയല കിയാന്ന് പൊടി കാലയക് നെമേ വസര 42ക് പുറാവട ഹൊന്ന വിശ്വാസയക് ദിനാഗന തിയനവ വഗേമ ശാഖാ 272ക് പുറാ വിഹിതുനു ദവന്ത ശാഖാ ജാലയക് തിയനവ ആ ഡി ബി ബാങ്കുവട ഏ വഗേമ മില്യൻ 6കട അധിക ഗണുദെനുകാര പ്രജാവക് ഇനോ ഇതിങ് ഏ വസര 42ക് പുറാവട പവത്വാഗന എന്ന വിശ്വാസയ നിസാമായി ഇതിങ് ദാങ് ആ ഡി ബി ബാങ്കുവ ഒയാഗെ അനാഗത എവനുവെൻ ആരംഭ കരാന്ന് വിശേഷ പഹസുഖം സഹിതവ ആ ഡി ബി ബാങ്ക് യൂത്ത് പ്ലസ് ഗിനുമാക്ക് ആരംഭിക്കാൻ പുലുവാങ്കമത്തിന് ഓസസ് അധ്യാപനയായിട്ട് വേണ്ട പുലുവാങ് ഇവകേമ വൂർത്തിയ പാട്ടുമാല സദാ വേണ്ട പുലുവാങ് എഹമത് നത്നം ഒയാൾ മൊണാഹരി ബിസിനസ് ഒക്കെ പടങ്ങാൻ പ്ലാൻ കരകന ഇന്നുവാണ് അണ്ണേ ഹെമ്മ ദേഖട്ടെ ഒയാട്ട് പഹസു പൊലിയ അനുപാതെ അടുത്തേ നായകനി മേ ഹക്കിയാവ തീരുവാ ഏ വിതരാഗ്ദ അപ്പക്കരുവാൻ രഹിത ഒയാട്ട് നായകനി മേ ഹക്കിയാവ തീരുവാ മേ യൂത്ത് പ്ലസ് ഗിനു മഹാരഹ ഏ വിതരാഗ് നെമൈ ഡെബിറ്റ് കാർഡ് സദാ വിശേഷ ഓഫേഴ്സ് തീരുവാ മേ വിധിയുടെ പഹസുഖം രസക് കത്തുവിന്ന് പുലുവാങ് ആ ഡി ബി ബാങ്കുവേ യൂത്ത് പ്ലസ് ഗിനുമക്ക് ആരംഭ കലോത് ഇതിങ്ങനിസ ഒയാത് അതും ലങ്കമത്തിയ ആ ഡി ബി ബാങ്കു ശാഖാവട്ടെ അന്ന ഒയാഗെ അനാഗത എവനുവൻ ഹൊന്ന മിതിരി കിരീമറ്റ് ആ ഡി ബി യൂത്ത് പ്ലസ് ഗിനുമക്ക് ഒയാട്ടത് ആരംഭ കരണ പുലുവാങ്കവ തീരുവാ yamu yamu mesin dore kati ekatu karaganna tag gala whatsapp messages patta sundara sikura dahamu honda 68 sindu tikak front lankai ge manoj message kala tiyenne tushara wadakatu karaganna janu oya wadakatu karagannawa thank you mawad madakra dite sudu manika hawa doya janu manika adrei ahasa taram amma සුදුනෝනා ගින්දර වගේ ලස්සට සිඳු දෙන්න පැටියෝ බොකුන්දර දිවන් තිරිය දේවින්ද ෆැෂන් එකේ දීප්තියා කමසේෂ් කියලා දින ඉනෝස ඊට පස්සේ ලලිතා කා අනුෂා මානෙල් අම්මන් දිනංගී නදිෂමිස් කෘෂතා යා චන්ද්‍රිකා කා දහයකනෝ මංගලි ෆැෂන් එකේ යාළු ඔක්කොම එකතු කරගෙන සුද්ධියේ මං ඔයාලට ගොඩක් ආදරෙයි සුදු බෝලේ මාත් ඔයාට ගොඩම ගොඩාරියක් ආදරෙයි යමේ ජනු අපි කමලු මුල රොටි කඩෙන් රොටියක් කෙවනවද මටත් මං සුජීවා මගේ හස්බන්ඩ් අජිතයි අම්මවයි පුතාලා දෙන්නවයි දුවලා හතර දෙනාවයි ඉන්දික මල්ලිවයි කඩේ වැඩ කරන නැදවයි එකතු කරගන්න ලස්සට සින්දක් දෙන්න කියලා දෙනවා ඉලා තියෙන සින්දෝ බලමු දෙන ට්‍රයි කරන්න දැනට සීදේවි අහන්න එකතු කරගන්න හරිය වාසනාවන්ත සුබ දහවලක් වේවා සුබ දවසක් වේවා ලස්සන රෝස බටි තිච්චානු ඔයාට අපිත් ගින්දර හැඳෑව අහගෙන ඉන්නේ දෙන්න කොපිටත් ලස්සන සින්දුවක් අනුරාධපුර පුල්ලයාර හන්දි රංජිත් ප්‍රියංකරයි සලෝන් මායා කේ මායා ගුණසේකර නිපුණිය ඇතුළු හැමෝම සෙනරත් සුපයික සෙනරත් නය සන්දීප ඉනෝ කහර්ෂික කෞෂික ඊෂා මැද වර්ෂය කැපිති කොල්ලා පාරේ මානුදී ලක්ෂික අල්ලක් මලි කටේ වගද කරගන්න මෙස් සින්දුවට

നമുക്ക് ഇതൊക്കെയാണ് റൈറ്റ് ഓക്കെ ബാലമുഖി അല്ല അറിയത് ദിനണ്ണനം കൊല്ലട് സപ്പോർട്ട് എന്നോണ് ഷിയാസ് മേവേദി പണസ്തേക്കായി അഭിമേക സി എസ് സീമാ ബഹുക്കറുള്ള പെന്നമു റൈറ്റ് എന്നാ മെന്നെ മെത്തനി ഇങ്ങാട്ട് അവസാൻ തരംഗ വട്ടേ അപ്പി ആരംഭിക്കാൻ ഹതന്നെ പലവിനി തരംഗ വട്ടേ അവസാൻ തരംഗ ആരംഭിക്കാൻ ഹതന്നെ വിനാടി വിസ അഭിയോഗ മെന്നെ മെത്തനി ഇങ്ങാട്ട് അപ്പി ഭാരതന ത്രികുണാമലേട്ട് വിനാടി വിസാക് തുണായി ദേക്കായി ഏക്കായി ത്രികുണാമലേ മെന്നെ ഡി ജെ ഡിലാ

Net FM DJ 9 Face to Face Attack Show. റൈറ്റ്, വൗനിയാവേം വെടേ സെപ്പറ്റം അറിയുന്ന ഞാനും കൂടെ മങ്കിയുവാൻ മേവേ ദി കമന്റ് സെക്ഷനൊക്കെ കറട്ട് കറ തറങ്ങേ ക്യാൻ്റെ മനാപ്പ് ഓഹമ മെഹിമ പെനണമാണേ തീയന്നേ അങ്കോന മനാപ്പ് സംഖ്യ പൻസിയേക്കട്ട താസാന പ്രമാണിക ഗപ്പേക്കാക്ക് തീന ഹെബേ പ്രശ്നം തീയന്നെ താമത്തെ ഗപ്പേക്ക് ഹെമമായി മുഖത്ത് ദിപ്പത്തെമ്മ എക്കമ സമാനവ കമന്റ് ചെയ്യണോ എൻസാ വെടേ അതാറിന്നിപ്പാ ഇക്മം കരണ കേന ജയഗ്രാഹക അഭിനവ ഹരിത വിനാഡിയകര കമന്റ്സ് ദാഹക് ഹംബിനവ കീല ക്യാന്നേ ലേസി പഹസു നേ മേവേദി കമന്റ് സെക്ഷൻ എക്ക 45000 സീമാവേ തീയന്നേ അപ്പി ബലമു ഗിയസതിയേ മങ് ഹിതന്നേ 77000ക വാർത്താവക് തിബ്ബ മനാപ സംഖ്യാവ അപ്പി ബലമു 11:30 വെദ്ദി മേ സതിയേ മേ വാർത്താവ ബ്രേക്ക് കറന്ന ത്രികുണമലയട സഹ വൗണിയാവട ഹെക്കിയാവ ലബേദി കീല ലേസി നേ ഇതിൻ ഹൈ ഹാത്തി തീന റിയൽ കൊല്ലോ കെല്ലോ സെറ്റ് എക്കക് നന്ദല മാമല അയ്യ ലക്കല സെറ്റ് എക്കൻ നീന്നേ നേദ ഇതിൻ എൻസാ വെഡേ സെപ്പേർട്ട് കലാഗന യനകൊട്ട മമ മെന്ന മെഹം മതക് കരണക്കോ മേ വെദ്ദി 331ක් ෂෙයාස් තියෙනවා අපිට මේක 500 කරගත්තනම් කොල්ල දෙන්නම ගොඩ හරිද නිසා වැඩි අතාරින්නපා මෙන්න අභියෝගය 500 කරලා පෙන්නන්න ඕනේ 11:30 වෙද්දි ඒ වගේම කමෙන්ට්ස් 45500 සීමාව අපි බලමු ත්‍රිකුණමලේ විනාඩි 20 ඇතුළත ප්‍රතිඵලය සම්පූර්ණයෙන්ම වෙනස් කරන්න ඔයාලට හැකියාව ලැබෙයිද කියලා තව අභියෝගයක් තියෙනවා ඒ තමයි කමෙන්ට් 77000 සීමාව පුළුවන් නම් මේ විනාඩි 20 ඇතුළත දිස්ත්‍රික්ක දෙකෙන් එකතු වෙලා බ්‍රේක් කරලා පෙන්නන්න හරිනේ රයිට් එහෙනම් අපි යන්න හදන්නේ ත්‍රිකුණමලේට කොල්ලලා ඇස්සී නේද වැඩේට වැඩි ලෙසටම දෙන්න ලෑස්තිනි හරිද දැන් ඔය වාඩි වෙලා ඊට පස්සේ පොඩි අප්පුඩියක් ගහලා බලාගෙන ඉන්න කට්ටියව අර අපේ පල්ලෙහාට ඇවිල්ලා ඉන්න කට්ටියක් ඉන්නවනේ ඒ කට්ටියව නටවලා ගන්න ඕනේ හරිද මගෙන් දැන් මෙච්චර වෙලා ඇහුවනේ අසාගේ නටවලා ගන්නද කියලා රයිට් මෙතනින් එහාට නටවන්න පුළුවන් හරිද රයිට් මෙයා නටවනකොට ඔය පැත්තෙන් අපිට දෙන්න ඕන උතුරන්න මනාප ගංගාවක් හරිද වවුනියාවයි ත්‍රිකුණමලේ දෙකම ඉන්නකොට අපි 11 විනාඩි 20ක් වෙනකන් අවස්ථාව ලබා දෙනවා මෙන්න එහෙනම් ත්‍රිකුණමලේ පැත්තට යනවා 3 2 1 ත්‍රිකුණමලේ දිස්ත්‍රික්කය DJ Dila